0: അവരുടെ വലിയ വലിയ കന്നഡ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളുടെ വനിതകളൊക്കെ ശുചിത്വത്തിലോട്ട് വന്നു പാട്ട്
1: കേട്ടിട്ടുണ്ട്.
0: അമ്മ പാട്ടൊക്കെ അവർ പറഞ്ഞു തിരിച്ചു പാട്ടുകൾ വേണ്ട ഏ

0: ചിലപ്പോൾ അപ്പോൾ ഭാര്യ പങ്കെടുത്തിരുന്ന പറയാ നിങ്ങളോ ആദ്യം
1: സംഭ്രമിച്ചിട്ട്
0: ഡാലിക്കാനേക്കാളാണ് അമ്മ ഉണക്കി പോയിട്ടേ അപ്പ മേലെ പോയിട്ടേ ആദ്യം സംഭ്രമിച്ചത് എന്ത് സംഭ്രമിച്ചത് തന്നെ അദ്ദേഹത്തിനോട് തന്നെ അട്ടിമ്പിയത്തി വരട്ടെ രണ്ട് കരുത്ത് മറ്റേ ചക്കി മുഴുപ്പില്ല തിമര ചക്കി സുമാരി ഇടവേ ഇത് അല്ല ആട്ടി തിമര

0: ശ്രോത്രങ്ങളെ കേട്ടുകൊണ്ടുള്ള ഇത് റേഡി സാരംഗ് 107.8 FM രംഗ് രംഗ് ജീവന ഇന്നത്തെ മൈക്കാത്ത പുലക്ക കാര്യക്രമത്തിൽ ഞങ്ങളൊട്ടികളിലേക്കെത്തും ബിരുദർ ബി എ സംശുദ്ദീൻ മടിക്കേരി ഹിരിയ ബഹുഭാഷാ സാഹിത്യ കുടവക്കു സോ അയലൊട്ടിക്കെ അയലോ ജീവന അയൽ നടന്നു വന്ന തീരു അയൽ കൊടുത്തെത്തോ കൊടുക സോ ഇതൊക്കെ സംബന്ധപ്പെട്ടത് ഞങ്ങൾ മുൻകൊണ്ട് കൂടെ വന്നിട്ടുള്ള സർ ഒട്ടേറെ ഞങ്ങളെ ശ്രോത്രമാരും കേട്ടോണ്ടിക്കുവാറ് നിങ്ങളൊരു കവന ഫസ്റ്റ് കേട്ടിട്ടായി നല്ലിന്നുണ്ട് അപ്പൊ ആ ഒരു കവനത്തിലെ അങ്കോരത്തിലെ ആൾ ആറ് എന്ത്ര ഏത് നിങ്ങളെ കവന പാട്ടുങ്ങ ഓടോടെല്ലാം കേട്ടാറ് അത് എല്ലാം കൂടെ തായിട്ട് പോകും സോ ഒരു ഒരു കവന ഞങ്ങളുടെ ശ്രോത്രമാർക്കൊന്ന് ചൊല്ലാറ്
1: ഇത് ഈ കവന ഭാരി ഫേമസ് ആയ കവന നിങ്ങളുടെ തോട്ടത്തിൽ കളിക്കുമ്പോൾ പാട്ടുകാരല്ല ഇത് ഇതര സാഹിത്യത്തെ ഗമനം കൊടുത്തേ കഴിക്കുന്നത് എന്റെ വോയിസ് ധ്വനിക്ക് ഗമനം കൊടുക്കൂടെ വേണ്ട ധനിക്ക് സോ ഈ പാട്ട് നാ പാടെ തെങ്ങട തോട്ടത്ത് കളിക്കുമ്പോ കാത്തുക ഇലങ്ങല പാറുമ്പോ പേടിച്ചിട്ട് നീ നണ്ട് പുളിപ്പിട്ട് നണ്ട് അറുകി പിടിച്ചത് നെനപ്പുണ്ടാ ചന്തത്ത ചിട്ടങ്ങ പാറുമ്പോ പിടിക്കുക ഓടിട്ട് നീ ബൂനല്ലേ വയത്തിട്ട് നിൻ്റെ നിപ്പാട്ടുമ്പോ അർസത്ത് നക്കേ നീ അടിച്ചല്ലേ ഗുലാബി പൂങ്ങലെ കണ്ടപ്പ കൊയിഞ്ഞിട്ട് നിക്ക് നാ തന്നല്ലേ ആ പൂങ്ങലെ എടുത്തോണ്ട് ഓടിയവളു നീനേ നിക്കത് നെനപ്പില്ലേ തെങ്ങട തോട്ടത്ത് കളിക്കുമ്പോ കാത്തുക ഇലങ്ങല പാറുമ്പോ പേടിച്ചിട്ട് നീ നണ്ട് പുളിപ്പിട്ട് നണ്ട് അറുകി പിടിച്ചത് നെനപ്പുണ്ടാ സാലക് പോകാണ്ടെ ഒരു നാല് കടലിട അറുകില് ചുത്തുമ്പോ നിണ്ടുമ്മ നോക്കിട്ട് ജണ്ടാലേ പിടിച്ചിട്ട് അടിച്ചത് നെനപ്പുണ്ടാ നാനേ രാജാ നീരാണി പൊയ്യട രാശിയെ ആലുമാറ് ആയിട്ടിന്നോ നാലുങ്ങളേ എപ്പോലൂന്നാ മറക്കാലേ തെങ്ങട തോട്ടത്ത് കളിക്കുമ്പോ കാത്തുക ഇലങ്ങല പാറുമ്പോ പേടിച്ചിട്ട് നീ നണ്ട് പുളിപ്പിട്ട് നണ്ട് അറുകി പിടിച്ചത് നെനപ്പുണ്ടാ
0: നല്ലൊരു സാഹിത്യത്വം അർത്ഥഗർഭിതമായിട്ടുള്ള എനിക്ക് ഒരു സാഹിത്യം എന്നാൽ ഇത് ചെറിയ കഥ കൂടെ ഞങ്ങൾ കേട്ടോണ്ടിരുന്ന എനിക്ക് ഒരു പാട്ട് കൂടെ വെക്കും ബട്ട് സാഹിത്യം ആ രീതി രണ്ട് കൂടെ ഗുണ്ടായോണ്ടില്ല അത് ബഹുശ ഉണ്ടായെങ്കിൽ നമുക്ക് ഗുണ്ടായിത് സാഹിത്യം അതിർത് അത് നിങ്ങൾ വേണ്ടി സോ നിങ്ങളെ ബായിലെ നിങ്ങൾ എഴുതിയ എഴുത്തിലെ അത് ഞങ്ങൾക്ക് കേൾക്കും അത് ഇനിയും കൂടെ തെളിച്ചമ്മ കൃഷി കൂടെ ആയിട്ടുണ്ട് ഞങ്ങളുടെ ശ്രോത്രമാർക്ക് കൂടെ കണ്ടിത്തമായിട്ട് ഇതിന് സംബന്ധപ്പെട്ടത് നിങ്ങൾ കോളാക്കിയത് കുറിച്ചല്ല അതേപോലെ ഇങ്ങനത്തെ എത്രമാ കവനങ്ങൾ കൂടെ ബാരിയിൽ കൂടെ നിങ്ങൾ എഴുതിയോണ്ട് കൂടെ വന്നിരാറ് സോ ബാരി അല്ലാണ്ട് കന്നഡ ഭാഷയിലും ഇങ്ങനത്തര ഭാഷയിലും കൂടെ ഏതേത് ഭാഷയിലെല്ലാം നിങ്ങൾ കവനങ്ങൾ പ്രകടനമാക്കിരാറ്
1: ബാരി അല്ലാണ്ട് കന്നഡ പിന്നെ കുടവ
0: കന്നഡ പിന്നെ കുടവ
1: ഹിന്ദിയിലെ രണ്ട് പാട്ടുങ്ങൾ പണ്ട് കോളേജിലിക്കുമ്പോൾ
0: ഓക്കെ
1: കോളേജിലിക്കുമ്പോൾ തന്നെ അതൊന്നും ചെന്നെങ്കിൽ ഫിലിം ട്യൂൺ ഫിലിം പാട്ട് പണ്ടല്ലേ ആ ട്യൂണിൽ കന്നഡത്തിൽ
0: പിന്നെ നിങ്ങൾ പത്രകർത്തരായിട്ടും ചമ്മ നയിച്ചിരാറ് സോ ഒരു സൈഡിൽ നിങ്ങൾ ഫസ്റ്റ് ക്ഷേത്രം കൂടെ പത്രകർത്ത ആ ഒരു ഫീൽഡിൽ ഞാൻ വന്നിട്ട് ചെന്ന് ചെന്നാറ് നിങ്ങൾ എന്ത് എക്സ്പീരിയൻസ് ആവും നിങ്ങൾക്ക് ഒരു പത്രകർത്തനായിട്ട് ഏതെല്ലാം എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങളുടെ ആ സന്ദർഭം
1: ചെമ്മയുണ്ട് അങ്ങനത്തെ എക്സ്പീരിയൻസ് വിശേഷമായിട്ട് ഒന്നു അവിടെ ശക്തിയിൽ സഹായക സമ്പാദക ആയിട്ടിരുന്നു
0: ഓക്കെ
1: അപ്പൊ നാന്ന് പിന്നെ രാജേന്ദ്ര ചേട്ടൻ സമ്പാദകരുടെ മൂന്നും അയാണ് പിന്നെ ഫോറസ്റ്റ് ഗാർഡ് മൂന്നാലും ഒരു കാർഡ് ഒഴുക പോയിരുന്ന അവിടെ ചെന്നൊരു ആന ചത്തു പോയിട്ട് ആറ കൊന്നുറാകാതെ അതിന് ബഗ്ഗെ വറതി ആക്കൊണ്ട് പോയി നന്ന പോയിട്ട് ആ ചത്താനോ ഫോട്ടോയിൽ എടുത്തിട്ട് കാർഡ് ഉൾക പിന്നെ പോയിട്ട് ഇരിക്കുമ്പോ രണ്ടു മുട്ടിന്ന് ഫോറസ്റ്റ് ഗാർഡും പിന്നെ രാജേന്ദ്ര രണ്ടാൾ ആനയെ ചെന്ന രത്തര ചെന്നിട്ട് ഒരു ഓട്ട പോയിട്ടുണ്ട് നോക്കിട്ടില്ലേ നണ്ട് എതിർ നിന്നിട്ട് ആന എതിർ ചെറിയ ഒരു തന്നീരോ കൊലയല്ല ജരി ഒരു ജരി
0: ജരി
1: അതിന് അപ്പുറം ആന ഒരു ജണ്ടടി ദൂരം അത്രമേ അത് സൊണ്ടിലിങ്ങനെ കിട്ടുന്നത് ഹയലേ നാന്ന് ക്യാമറ എടുത്ത് ഫോട്ടോ എടുത്തോണ്ടല്ലേ ഒത്തിരി ദൂരെ പോയ ഗാർഡ് ഓടി വന്നിട്ട് നല്ല വലിച്ചു പോയി വാപ്പസ്
0: ಇಲ್ಲ
1: ಖಂಡಿತ ಅವ್ರ ಗಳಿಗೆ ಯಾರು ಕೊಡಿ ಹೆಂಗುಂಡಲ್ಲ ಅನ್ಕೊಂಡೆ. ಅದು ರೀಸೆಂಟ್. ಇನ್ನೊಂದು ನನಗೆ ವಿರಾಜಪೇಟೆ ಅವ್ರ ಹಾಸ್ಟೆಲ್ ನಿಪ್ಪೊಂಡು ಅವ್ರ ಕಾಲೇಜ್ ಸರ್ವೋದಯ ಟೀಚರ್ಸ್ ಟ್ರೈನಿಂಗ್ ಕಾಲೇಜ್ ಇರುತ್ತೆ. ಅವ್ರು ಅವ್ರ ಪೆಣ್ಣು ಜನ್ಮ ಪೆಣ್ಣು ಮಕ್ಕ ಹಂಗಲ್ಲಿ ಅವ್ರ ಪೆಣ್ಣು ಅಕ್ಕಗೆ ಅವ್ರ ಮೆಸೇಜ್ ತಂದ್ರೆ ಅವ್ರ ಹಾಸ್ಟೆಲ್ ಭಾರಿ ಫಸ್ಟ್ ನಾನು ತೆಲ್ಲ ನಿಂಗೆ ಅದ್ರ ಬಗ್ಗೆ ಹಾಕೋರು ಉಂಟು
0: ವರದಿ
1: ವರದಿ ಹಾಕೋರು ಉಂಟು. ಅಕ್ಕ ಗುಂತಾವ್ನ ಹೇಳಿದ್ರು ಉಂಟು ಅದಕ್ಕೆ ನಿಂಗೆ ಜಾಬ್ ಬರೋಣ ಆಚೆ ಜಾಬ್ ಹೆಂಗ್ರೆ ಬಂಡ ಹಾಸ್ಟೆಲ್ಗೆ ನಾನು ಅದು ಲೇಡೀಸ್ ಹಾಸ್ಟೆಲ್ಗೆ ಉಂಟು ಇಲ್ಲ ನಿಂಗೆ ಬರೋ ನಮಗೆ ಹಾಕಲು ಆಚೆಲಿಟ್ಟು ನನ್ನ ಜಾಬ್ ಕಾಂಪೌಂಡ್ ಪಾರಿ ಇಟ್ಟು ಕಂಡೀಲು ಪೋಯ್ಟು ಫೋಟೋ ಎಡ್ತಿಟ್ಟು ಚೆನ್ನಾಗಿ ಅವರು ರೂಮು ಜಂಡು ಮೂನಾಲಿಕ್ ಬಂತ ರೂಮು ಎಟ್ಟಾಲೆ ಅವ್ರ ರೂಮ್ ಇಟ್ಟಿರೋಣ ರೂಮ್ ಆಯ್ತಾ. ಇನ್ನು ಎಂದು ಫೆಸಿಲಿಟಿಗೆ ಸಮಯ ಇಲ್ಲ. ಸೊ ಅದನ್ನು ನಾನು ಫೋಟೋ ಎತ್ತಿಟ್ಟು ಚೆನ್ನ ನಲ್ಲೋ ರಿಪೋರ್ಟ್ ಹಾಕಿಟ್ಟು ಲಂಕೇಶ್ ಕಟ್ತೀಯ ಅಪ್ಪ ಲಂಕೇಶ್ ರಿಪೋರ್ಟ್ ಹಾಕಿದ್ದೆ ನಾನು. ಬಟ್ ಲಂಕೇಶ್ ಡಿಟೇಲ್ ಇದೆ ನಾನು ಸುಮಾರು ಫೋಟೋ ಆಯಿತು ನೀವು ಕಳಿಸಿದ್ರಲ್ಲ ನೋಡುವ ನೀವು ಕಳಿಸಿದ್ರಲ್ಲ ನೋಡುವ ಎಲ್ಲಿಗೆ ಇಟ್ಟಿರಲಿಲ್ಲ ನಾನು ಇತ್ತರ್ಸೋಳು ಬರ್ತೀನಿ.

അഞ്ചനെ ദുമ്പുത പദ മോക്കെതപ്പു പദപന്തിനാര് വിദ്യാസുവർണ സാഹിത്യ സ്വാമി പ്രസാദ് നിർദ്ദേശന റോഷൻ ആർ ആൾവാ.